ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, കന്നിമാസം 6ാം തീയതി, ചൊവ്വാഴ്ച. പാട്ടിൻ്റെ പാലാഴി, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി രംഗത്ത് നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. എം വി ജോളിബോയ് നാളെ രാവിലെ 6:15 ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് എം വി ശ്രേറ്റാലൻഡ് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് തിരികെ ശ്രീ വിജയപുരത്തേക്ക് രാവിലെ 8:45 മടങ്ങും. എം വി ബംബൂക്ക നാളെ രാവിലെ 11 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടരുന്ന ഇതേ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് ഉച്ചകഴിഞ്ഞ് 2:30. നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന എം വി റാണിച്ചങ്ക ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് അവിടെ നിന്നും ഷഹി ദ്വീപിലേക്ക് യാത്ര തുടരും. നാളെ വൈകുന്നേരം 3:30 ഇതേ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന എം വി ജോളിബോയ് തിരികെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ വൈകുന്നേരം 4:30. എം വി ശ്രേറ്റാലൻഡ് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. 24-ാം തീയതി, അതായത് വ്യാഴാഴ്ച രാവിലെ 5:30 യാത്രാ ബോട്ട് ഷഹി ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: നമസ്തേ, ഗോയൻ കാസ് കി തരഫ് സേ ആപ് സഭി കോ ദുർഗാ പൂജ കി ഹാർദിക് ശുഭകാംനായേ. ഇസ് ദുർഗാ പൂജ അപ്നേ സ്റ്റൈൽ കോ ദീജിയേ ഏക് നയാ ഫെസ്റ്റിവ് ടച്ച്. ഗോയൻ കാസ് മേ ആ ഗയാ ഹൈ ദുർഗാ പൂജ കാ ന്യൂ കളക്ഷൻ. ലേഡീസ് ഹോ യാ ജെന്റ്സ്, ലേറ്റസ്റ്റ് ഡിസൈൻസ്, ബ്യൂട്ടിഫുൾ കളേഴ്സ് ഓർ സ്റ്റൈലിഷ് ഫെസ്റ്റിവ് ഔട്ട്ഫിറ്റ്സ്, തോ ദേർ കിസ് ബാത് കി. ഇസ് ദുർഗാ പൂജ ഷോപ്പിംഗ് ഹോ തോ ഗോയൻ കാസ് സേ, ഗോയൻ കാസ് കി തരഫ് സേ ശുഭോ ദുർഗാ പൂജ.
0: നമസ്കാരം ശ്രോതാക്കളെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ്

ഉറപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നതു മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാ തലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 വരെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ. നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

0: പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. ഇന്ത്യയിലെ മത്സ്യബന്ധന മേഖലയുടെ സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. ഈ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായവും സബ്സിഡികളും ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നു. സുസ്ഥിരമായ മത്സ്യബന്ധനത്തിലൂടെ നീലവിപ്ലവം യാഥാർത്ഥ്യമാക്കുക, മത്സ്യോൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതൊക്കെയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ പദ്ധതി പ്രകാരം വ്യക്തിഗത സംരംഭകർക്കും സ്വയം സഹായ സംഘങ്ങൾക്കും മത്സ്യത്തൊഴിലാളി സൊസൈറ്റികൾക്കും വായ്പകളും ധനസഹായവും ലഭിക്കുകയും മത്സ്യത്തൊഴിലാളികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു.
1: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1-3 minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.
0: ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിൽ ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ

0: ശിക്ഷ ക്ഷണിക്കുന്നു. ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബിരുദം നേടിയവർക്കും ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യമുള്ളവർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് 31 40 വയസ്സിൽ കൂടാൻ പാടില്ല. ശ്രീ വിജയപുരം മുനിസിപ്പൽ പരിധിക്കുള്ളിൽ താമസിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫോം ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭ്യമാകുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഒക്ടോബർ 5. ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഈ നിയമനം തികച്ചും താൽക്കാലിക അടിസ്ഥാനത്തിൽ മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു.
1: പട്ടിന്റെ പാലാഴി. മനുഷ്യ മനസ്സുകളുടെ വിചാര വികാരങ്ങളായ പ്രണയം, താരാട്ട്, സൗഹൃദം, വിരഹം,
2: കവിളിൽ കലോടി. നമുക്കെന്നും ആശ്രയമായ അമ്മ,
3: അമ്മ മഴക്കാറിനു,
2: അച്ഛൻ,
3: അച്ഛനെയാണ് എനിക്കിഷ്ടം.
1: പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന കാറ്റ്, മഴ,
3: മഴ, മഴ, മഴ,
1: മഞ്ഞ്,
4: മഞ്ഞുകയന മരം,
1: പൂക്കൾ,
5: ഹൃദയസ്പർശിയായ ഒരുപിടി പ്രമേയങ്ങൾ കോർത്തിണക്കിയ ഗാനങ്ങൾക്കായി കാതോർക്കാം പാട്ടിന്റെ പാലാഴി.
1: പാട്ടിന്റെ പാലാഴി.
0: പാട്ടിന്റെ പാലാഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും സമാധാനവും നിറഞ്ഞ കാലഘട്ടമാണ് ബാല്യം അഥവാ കുട്ടിക്കാലം എന്നത്. വലിയ ഉത്തരവാദിത്തങ്ങളോ വിഷമങ്ങളോ ഇല്ലാത്ത, കളിച്ചു നടക്കാൻ മാത്രം സ്വാതന്ത്ര്യമുള്ള ഒരു കാലമാണത്. പിന്നിട്ട വഴികളിലൂടെ തിരിഞ്ഞൊന്നു നോക്കിയാൽ മായ്ക്കാനും മറക്കാനുമാകാത്ത ഒരുപാട് ഓർമ്മകളുടെ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്ന അത്തരമൊരു കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിലൂടെയാകാം ഇന്നത്തെ പാട്ടിന്റെ പാലാഴിയുടെ യാത്ര. ആദ്യഗാനം ഏകാന്തം എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ചതാകാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ഗാനരചനയ്ക്ക് കൈതപ്രം വിശ്വനാഥിന്റെ സംഗീതം.

മാതാപിതാക്കളുടെ സ്നേഹവും കളിപ്പാവകളും കൂട്ടുകാരും ചേരുമ്പോൾ കുട്ടിക്കാലം കൂടുതൽ മനോഹരമാകുന്നു. മണ്ണിലും മഴയിലും പുഴയിലും പാടവരമ്പുകളിലും ഓടിച്ചാടി നടന്ന് പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കുന്ന കാലം, അതാണ് നമ്മുടെ കുട്ടിക്കാലം. അടുത്തതായി ഒരു നാൾ വരും എന്ന ചിത്രത്തിനു വേണ്ടി ശ്വേത മോഹൻ ആലപിച്ച ഗാനം കേൾക്കാം. മുരുകൻ കാട്ടാക്കടയുടെ ഗാനരചനയ്ക്ക് എം ജി ശ്രീകുമാറിന്റെ സംഗീതം.